0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനഭീതി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. വിശ്വാസത്തിന്റെ കണ്ണുകളാൽ യുക്തിയുടെ വ്യക്തതയോടെ നിഗൂഢതയോടുള്ള തുറന്ന മനസ്സോടുകൂടി പരിവർത്തനങ്ങളെ നോക്കിക്കാണണം പാപ്പ. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മാഗ്നിഫിക ഹുമാനിത്താസിന്റെ പ്രകാശന കർമ്മം വത്തിക്കാനിലെ സിനഡൽ ശാലയിൽ വെച്ച് പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യത്തിൽ മെയ് മാസം 25-ാം തീയതി നടന്നു. കർമ്മത്തിൽ പങ്കെടുക്കുവാനെത്തിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് ആന്ത്രോപിക് സഹസ്ഥാപകനായ ക്രിസ്റ്റഫർ ഒലായുടെ സാന്നിധ്യത്തിന് പാപ്പ നന്ദിയർപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മാനവികതയുടെ പാത കണ്ടെത്തുന്നതിന് ഒരുമിച്ച് നടക്കുവാനും ഒരുമിച്ച് കേൾക്കുവാനും ഒരുമിച്ച് സംസാരിക്കുവാനുമുള്ള ക്ഷണം പാപ്പ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിനിടയിൽ പരസ്പരമുള്ള ശ്രദ്ധ പ്രത്യാശയുടെ വലിയ അടയാളമാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ഇത് മനുഷ്യരാശിയുടെ ഭാവിയെ വിവേചിച്ചറിയുവാനുള്ള കൂട്ടായ പരിശ്രമങ്ങളെ എടുത്തുകാണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. 135 വർഷങ്ങൾക്ക് മുൻപ് തന്റെ മുൻഗാമിയായ ലിയോ 13-ാമൻ പാപ്പ ദ്രുതഗതിയിലുള്ള വ്യാവസായിക പരിവർത്തനം മൂലം തൊഴിലാളികളുടെയും അവരുടെ വേരോടെ പിഴുതെറിയപ്പെട്ട കുടുംബങ്ങളുടെയും ദാരിദ്ര്യാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചതും പാപ്പ അനുസ്മരിച്ചു. മനുഷ്യന്റെ അന്തസ്സിനെ ഭീഷണിപ്പെടുത്തുന്ന യുഗമാറ്റത്തിന്റെ ഒരു സമയത്ത് റേരും നൊവാരും ചാക്രിക ലേഖനം ചെലുത്തിയ സ്വാധീനവും പാപ്പ അടിവരയിട്ടു. ഈ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളെയും സ്പർശിക്കുകയും മനുഷ്യ സഹവർത്തിത്വത്തെ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധിയുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്നും കൂട്ടിച്ചേർത്തു. ലിയോ 14-ാമൻ പാപ്പ അൽബേനിയൻ രാഷ്ട്രപതിക്ക് കൂടിക്കാഴ്ച അനുവദിച്ചു. അൽബേനിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ബൈറാം ബെഗായിയെ മെയ് മാസം 25-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പരിശുദ്ധ പിതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം പ്രസിഡന്റ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗറും ഒപ്പമുണ്ടായിരുന്നു. സാങ്കേതിക പുരോഗതിയുടെ മധ്യത്തിൽ മനുഷ്യൻ ശരിയായ ദിശ വിവേചിച്ചറിയണം കർദിനാൾ പിയത്രോ പരോളിൻ. ദ്രുതഗതിയിലുള്ളതും ആഴമേറിയതും ഉത്തരവാദിത്തമുള്ളതുമായ പരിവർത്തനങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സമയത്ത് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമന്റെ ആദ്യ ചാക്രിക ലേഖനമായ മാഗ്നിഫിക ഹുമാനിത്താസ് കൃതജ്ഞതാഭരിതമായ ഹൃദയത്തോടെ സ്വീകരിക്കാം എന്ന വാക്കുകളോടെയാണ് പ്രകാശന കർമ്മവേളയിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ തന്റെ സന്ദേശം ആരംഭിച്ചത്. ലേഖനത്തിന്റെ ഉപശീർഷകമായ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്നത് ലേഖനത്തിന്റെ ആകെയുള്ള അർത്ഥം വെളിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു യുഗത്തിലെ വഴിത്തിരിവായി അവതരിപ്പിക്കപ്പെടുന്നത് നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവത്തിൽ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യവും ഉൾക്കൊള്ളുന്നുവെന്നും കർദിനാൾ പറഞ്ഞു. ഡിജിറ്റൽ പരിവർത്തനത്തിൽ സമകാലിക ജീവിതത്തിലൂടെ കടന്നുപോകുന്ന പല പ്രശ്നങ്ങളും അപവർത്തിക്കപ്പെടുന്നുവെന്നും ഇത്തരുണത്തിൽ ഈ ചാക്രിക ലേഖനം സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ മൂർത്തമായ പ്രവർത്തനങ്ങളെ യോജിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ശക്തിക്കു മുൻപിൽ ചരിത്രത്തിന്റെ പുതിയ അവസ്ഥ വിവേചിക്കുവാനും സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ മുഴുവൻ മനുഷ്യകുടുംബത്തിന്റെയും നന്മയ്ക്കായി ഒരു സംഭാവന നൽകുവാനും സഭ വീണ്ടും വിളിക്കപ്പെടുന്നുവെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി. സുഡാനിൽ വീണ്ടും ആക്രമണം, 5 മരണങ്ങൾ. പടിഞ്ഞാറൻ സുഡാനിൽ വടക്കൻ ദാർഫറിലെ അൽറ്റീന പട്ടണത്തിൽ ചാഡിന്റെ അതിർത്തിക്കടുത്ത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 5 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡാർഫർ നഗരത്തിൽ നടത്തുന്ന ഡ്രോൺ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കുകൾ ഏറ്റതായും വാർത്തകളുണ്ട്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നതും ആശങ്കകൾ ഉണർത്തുന്നു. എബോള വൈറസ് ബാധ കോംഗോയിൽ നിരവധി ആളുകൾ മരണമടഞ്ഞു. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള വൈറസ് ബാധിച്ച് മരണമടയുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. വർഷങ്ങളായി തുടരുന്ന അരക്ഷിതാവസ്ഥയും വൈറസ് വ്യാപനത്തിന് ആക്കം കൂട്ടുന്നു. ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം രോഗത്തെയൊരു ആത്മീയ പ്രതിഭാസമായോ അല്ലെങ്കിൽ പണം സ്വരൂപിക്കുന്നതിനായി കണ്ടുപിടിച്ച ഒരു പദ്ധതിയായോ കാണുന്നത് രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിൽ നിന്നും മുൻകരുതലുകൾ എടുക്കുന്നതിൽ നിന്നും ആളുകളെ തടയുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

സുഭാഷിതങ്ങളുടെ പുസ്തകം 23 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും വാക്കുകളിലും ഭാവത്തിലും യുവജനങ്ങൾക്കും ജ്ഞാനം കുറഞ്ഞവർക്കും വേണ്ടിയുള്ള ജീവിതോപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന സോളമന്റെ ജ്ഞാനോപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സുഭാഷിതങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിൽ 23 അധ്യായമാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ഈ ഗ്രന്ഥത്തിന്റെ ആമുഖഭാഗത്തിനും സോളമന്റെ സൂക്തങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ടാം ഭാഗത്തിനും ശേഷം വരുന്നതും 22 അധ്യായത്തിന്റെ രണ്ടാം പകുതിയിൽ തുടങ്ങി 24 അധ്യായം 22 വാക്യത്തിൽ അവസാനിക്കുന്നതുമായ ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്ന ഭാഗത്താണ് ഈ അധ്യായമുള്ളത്. മുൻ അധ്യായങ്ങളിലേതുപോലെ ഇവിടെയും വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് നമുക്ക് കാണാനാകുക. ഭക്ഷണമേശയിൽ കാത്തുസൂക്ഷിക്കേണ്ട വിവേകം, സമ്പത്തിനോടുള്ള അത്യാർത്തി, കുട്ടികൾക്കു നൽകേണ്ട ശിക്ഷണവും പരിശീലനങ്ങളും, വീഞ്ഞുൾപ്പെടെ മദ്യത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കരുതൽ, സ്ത്രീപുരുഷ ബന്ധത്തിലുണ്ടാകേണ്ട വീണ്ടുവിചാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച ഉദ്ബോധനങ്ങളാണ് ഈ അധ്യായം നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഭക്ഷണമേശയും വിവേകവും. ആമുഖമായി കണ്ടതുപോലെ 23 അധ്യായം മറ്റ് സുഭാഷിത അധ്യായങ്ങൾ പോലെ വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് മുന്നോട്ടു വയ്ക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് ഭക്ഷണമേശയുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങളാണ്. 35 വാക്യങ്ങൾ മാത്രമുള്ള ഈ അധ്യായത്തിൽ ഇത് പലവരും ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. ഭക്ഷണമേശയിലെ വിവേകവും അച്ചടക്കവും ഒരുവന്റെ മാന്യതയും മഹിമയും അവനു ലഭിച്ച പരിശീലനവും ശിക്ഷണവും വെളിപ്പെടുത്തുന്നതാണെന്ന ബോധ്യത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ ഉപദേശങ്ങളെ നമുക്ക് മനസ്സിലാക്കാനാകും. ഭരണാധിപനൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ മേശയിൽ വിളമ്പപ്പെട്ടത് എത്ര വിശിഷ്ടമായ വിഭവമാണെങ്കിലും നീ എത്ര ഭക്ഷണകൊതിയനാണെങ്കിലും ആത്മനിയന്ത്രണം പാലിക്കുകയെന്ന ഒരു ചിന്തയാണ് ജ്ഞാനികൾ ആദ്യവാക്യങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. നിന്റെ നിയന്ത്രണമില്ലായ്മ, വിവേകമില്ലായ്മ നിന്നെ ചതിച്ചേക്കാമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഒരുക്കപ്പെടുന്ന മേശകൾക്കു പിന്നിൽ പലതരം വ്യക്തികളും മനോഭാവങ്ങളുമുണ്ടെന്ന്, ഔദാര്യതയ്ക്കു പകരം കണക്കുകൾ സൂക്ഷിക്കുന്ന പിശുക്കന്മാരുടെയും ആത്മാർത്ഥതയില്ലാത്തവരുടെയും മേശകൾക്കു മുന്നിൽ കൂടുതൽ വിവേകമുണ്ടാകണമെന്ന്, കൊതിയരുതെന്ന് പഠിപ്പിക്കുന്ന ജ്ഞാനം, അല്ലെങ്കിൽ കഴിച്ചവ ഛർദ്ദിച്ചുകളയേണ്ടി വരുമെന്നും നിന്റെ നല്ല വാക്കുകൾ പാഴായിപ്പോകുമെന്നും ഉപദേശിക്കുന്നു. അമിത ഭക്ഷണം അരുതെന്നും ഭോജനപ്രിയം ദാരിദ്ര്യത്തിലേക്കു നയിക്കുമെന്നും വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമിതവും അർഹതയില്ലാത്തതുമായ രുചിപരീക്ഷണം ദുഃഖകാരണമായേക്കാമെന്ന ചിന്തയും ഈ അധ്യായം പങ്കുവയ്ക്കുന്നുണ്ട്. സമ്പത്തിനോടും മണ്ണിനോടുമുള്ള അത്യാർത്തി. സമ്പത്ത് ദൈവദാനമാണെന്ന ചിന്ത മുന്നോട്ടു വയ്ക്കുന്ന തിരുവചനം പക്ഷേ അതിനോടുള്ള അത്യാർത്തിയും അതുമൂലമുള്ള തിന്മകളും ഒഴിവാക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഈയൊരു ചിന്തയുടെ തുടർച്ചയാണ് സമ്പത്ത് നേടാൻ വേണ്ടിയുള്ള അമിതാധ്വാനം അരുതെന്നും അതിൽ നിന്ന് വിവേകപൂർവം ഒഴിഞ്ഞുമാറണമെന്നുമുള്ള ഈ അധ്യായത്തിലെ ഉപദേശം. സമ്പത്തിന്റെ ക്ഷണികതയെയും നിസ്സാരതയെയും അസ്ഥിരതയെയും കുറിച്ച് ഈ അധ്യായം പഠിപ്പിക്കുന്നത് കണ്ണുവയ്ക്കുമ്പോഴേക്കും അപ്രത്യക്ഷമാകുന്ന ഒന്നായും കഴുകനെപ്പോലെ ചിറകുവച്ച് ആകാശത്തിലേക്കു പറന്നുപോകുന്ന ഒന്നായും അതിനെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതിർത്തിക്കല്ലു മാറ്റുകയോ അനാഥരുടെ നിലം കയ്യേറുകയോ ചെയ്യരുതെന്ന് 22 അധ്യായത്തിലെ ഉദ്ബോധനത്തിന്റെ തുടർച്ചയെന്നോണം ഞാനും ഇവിടെയും ഉപദേശിക്കുന്നുണ്ട്. കാരണം അവരുടെ സംരക്ഷകനായ ദൈവം ശക്തനാണ്, അവൻ അവർക്കായി വാദിക്കുന്നു. മാതാപിതാക്കളും ഗുരുജനങ്ങളും കുട്ടികളുടെ ജീവിതവും. ജ്ഞാനം സ്വന്തമാക്കി ജീവിക്കാനും മക്കൾക്കും യുവജനങ്ങൾക്കും ശരിയായ ശിക്ഷണം നൽകാനും ഉപദേശിക്കുന്ന സുഭാഷിത ഗ്രന്ഥത്തിന്റെ ലക്ഷ്യത്തോടു ചേർന്നു പോകുന്ന ചില ഉദ്ബോധനങ്ങളാണ് 12 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. പ്രബോധനത്തിലും വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ശ്രദ്ധയർപ്പിക്കാനും ആവശ്യമെങ്കിൽ കുട്ടികളെ വടിയെടുത്തുപോലും ശിക്ഷിക്കാനും ഉപദേശിക്കുന്ന സുഭാഷിതം
അതുവഴി അവന്റെ ജീവനെ നീ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജ്ഞാനം സ്വന്തമാക്കിയാൽ ഹൃദയം, ജീവിതം സന്തോഷപൂർണമാകുമെന്ന് പഠിപ്പിക്കുന്ന പിതാവ് മകന്റെ നീതിപൂർവമുള്ള

മക്കൾക്ക് സന്തോഷവും പെറ്റമ്മയ്ക്ക് ആഹ്ലാദവും നൽകുന്ന രീതിയിൽ ജീവിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പിതാവിന്റെ ഉപദേശങ്ങൾ ഹൃദയപൂർവം ശ്രവിച്ച് അവന്റെ മാർഗം അനുവർത്തിക്കാനും വചനം ആവശ്യപ്പെടുന്നു. ആരോഗ്യകരമായ സ്ത്രീപുരുഷ ബന്ധം. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിക്കുന്ന വചനം സ്ത്രീപുരുഷ ബന്ധത്തിലുണ്ടാകേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച ചിന്തകളും യുവജനങ്ങൾക്കു മുന്നിൽ വയ്ക്കുന്നുണ്ട്. വേശ്യ ഒരു അഗാധ ഗർത്തമാണ്, സ്വൈരിണി ഇടുങ്ങിയ ഒരു കിണറും. അവൾ കവർച്ചക്കാരനെപ്പോലെ പതിയിരിക്കുന്നു, പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നീ വാക്യങ്ങളിലൂടെ പാപകരമായ ബന്ധങ്ങളുടെ കിണിയെക്കുറിച്ചാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. വിശ്വസ്തതയില്ലാത്ത ജീവിതമെന്ന തിന്മയെക്കുറിച്ചുകൂടിയാണ് ജ്ഞാനികൾ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. വീഞ്ഞും മദ്യാസക്തിയും ജീവിതവും. അമിതമായി വീഞ്ഞുകുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന വചനം വീഞ്ഞിന്റെ കൂടിയ ഉപയോഗം ജീവിതം ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും അകാരണമായ മുറിവുകളും നിറഞ്ഞതാക്കുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ചഷകങ്ങളിൽ ചുവന്നൊഴുകുന്ന വീഞ്ഞ് പാമ്പിനെപ്പോലെ വിഷമേൽപ്പിക്കുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സുഭാഷിതം വിചിത്രമായ കാഴ്ചകൾ കാണാനും വികടത്വം സംസാരിക്കാനും അത് കാരണമാകുമെന്ന്, അതായത് ശരിയായ ബോധ്യങ്ങളിലും വിവേകപൂർവമായ പ്രവൃത്തികളിലും നിന്ന് നമ്മെ അത് അകറ്റിക്കളയുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മദ്യത്തിന്റെ ഉപയോഗം ജീവിതത്തിലുണ്ടാക്കുന്ന പരിണിതഫലങ്ങൾ ഗുരുതരമായിരിക്കുമെന്ന് വിവിധ ഉപമകളിലൂടെ വചനം പറഞ്ഞുതരുന്നുണ്ട്. നീ നടുക്കടലിൽ അകപ്പെട്ടവനെപ്പോലെയും

Oremus. Per effecti sacris mysteriorum,

0: യേശുസ് ക്രിസ്തുസ്, യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനഭീതി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. വിശ്വാസത്തിന്റെ കണ്ണുകളാൽ യുക്തിയുടെ വ്യക്തതയോടെ നിഗൂഢതയോടുള്ള തുറന്ന മനസ്സോടുകൂടി പരിവർത്തനങ്ങളെ നോക്കിക്കാണണം പാപ്പ. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മാഗ്നിഫിക ഹുമാനിത്താസിന്റെ പ്രകാശന കർമ്മം വത്തിക്കാനിലെ സിനഡൽ ശാലയിൽ വെച്ച് പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യത്തിൽ മെയ് മാസം 25-ാം തീയതി നടന്നു. കർമ്മത്തിൽ പങ്കെടുക്കുവാനെത്തിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് ആന്ത്രോപിക് സഹസ്ഥാപകനായ ക്രിസ്റ്റഫർ ഒലായിയുടെ സാന്നിധ്യത്തിന് പാപ്പ നന്ദിയർപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മാനവികതയുടെ പാത കണ്ടെത്തുന്നതിന് ഒരുമിച്ച് നടക്കുവാനും ഒരുമിച്ച് കേൾക്കുവാനും ഒരുമിച്ച് സംസാരിക്കുവാനുമുള്ള ക്ഷണം പാപ്പ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിനിടയിൽ പരസ്പരമുള്ള ശ്രദ്ധ പ്രത്യാശയുടെ വലിയ അടയാളമാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ഇത് മനുഷ്യരാശിയുടെ ഭാവിയെ വിവേചിച്ചറിയുവാനുള്ള കൂട്ടായ പരിശ്രമങ്ങളെ എടുത്തുകാണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. 135 വർഷങ്ങൾക്ക് മുൻപ് തന്റെ മുൻഗാമിയായ ലിയോ 13-ാമൻ പാപ്പ ദ്രുതഗതിയിലുള്ള വ്യാവസായിക പരിവർത്തനം മൂലം തൊഴിലാളികളുടെയും അവരുടെ വേരോടെ പിഴുതെറിയപ്പെട്ട കുടുംബങ്ങളുടെയും ദാരിദ്ര്യാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചതും പാപ്പ അനുസ്മരിച്ചു. മനുഷ്യന്റെ അന്തസ്സിനെ ഭീഷണിപ്പെടുത്തുന്ന യുഗമാറ്റത്തിന്റെ ഒരു സമയത്ത് റേരും നൊവാരും ചാക്രിക ലേഖനം ചെലുത്തിയ സ്വാധീനവും പാപ്പ അടിവരയിട്ടു. ഈ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളെയും സ്പർശിക്കുകയും മനുഷ്യ സഹവർത്തിത്വത്തെ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധിയുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്നും കൂട്ടിച്ചേർത്തു. ലിയോ 14-ാമൻ പാപ്പ അൽബേനിയൻ രാഷ്ട്രപതിക്ക് കൂടിക്കാഴ്ച അനുവദിച്ചു. അൽബേനിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ബൈറാം ബെഗായിയെ മെയ് മാസം 25-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പരിശുദ്ധ പിതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം പ്രസിഡന്റ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗറും ഒപ്പമുണ്ടായിരുന്നു. സാങ്കേതിക പുരോഗതിയുടെ മധ്യത്തിൽ മനുഷ്യൻ ശരിയായ ദിശ വിവേചിച്ചറിയണം കർദിനാൾ പിയത്രോ പരോളിൻ. ദ്രുതഗതിയിലുള്ളതും ആഴമേറിയതും ഉത്തരവാദിത്തമുള്ളതുമായ പരിവർത്തനങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സമയത്ത് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമന്റെ ആദ്യ ചാക്രിക ലേഖനമായ മാഗ്നിഫിക ഹുമാനിത്താസ് കൃതജ്ഞതാഭരിതമായ ഹൃദയത്തോടെ സ്വീകരിക്കാം എന്ന വാക്കുകളോടെയാണ് പ്രകാശന കർമ്മവേളയിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ തന്റെ സന്ദേശം ആരംഭിച്ചത്. ലേഖനത്തിന്റെ ഉപശീർഷകമായ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്നത് ലേഖനത്തിന്റെ ആകെയുള്ള അർത്ഥം വെളിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു യുഗത്തിലെ വഴിത്തിരിവായി അവതരിപ്പിക്കപ്പെടുന്നത് നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവത്തിൽ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യവും ഉൾക്കൊള്ളുന്നുവെന്നും കർദിനാൾ പറഞ്ഞു. ഡിജിറ്റൽ പരിവർത്തനത്തിൽ സമകാലിക ജീവിതത്തിലൂടെ കടന്നുപോകുന്ന പല പ്രശ്നങ്ങളും അപവർത്തിക്കപ്പെടുന്നുവെന്നും ഇത്തരുണത്തിൽ ഈ ചാക്രിക ലേഖനം സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ മൂർത്തമായ പ്രവർത്തനങ്ങളെ യോജിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ശക്തിക്കു മുൻപിൽ ചരിത്രത്തിന്റെ പുതിയ അവസ്ഥ വിവേചിക്കുവാനും സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ മുഴുവൻ മനുഷ്യകുടുംബത്തിന്റെയും നന്മയ്ക്കായി ഒരു സംഭാവന നൽകുവാനും സഭ വീണ്ടും വിളിക്കപ്പെടുന്നുവെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി. സുഡാനിൽ വീണ്ടും ആക്രമണം, 5 മരണങ്ങൾ. പടിഞ്ഞാറൻ സുഡാനിൽ വടക്കൻ ദാർഫറിലെ അൽറ്റീന പട്ടണത്തിൽ ചാഡിന്റെ അതിർത്തിക്കടുത്ത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 5 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡാർഫർ നഗരത്തിൽ നടത്തുന്ന ഡ്രോൺ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കുകൾ ഏറ്റതായും വാർത്തകളുണ്ട്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നതും ആശങ്കകൾ ഉണർത്തുന്നു. എബോള വൈറസ് ബാധ കോംഗോയിൽ നിരവധി ആളുകൾ മരണമടഞ്ഞു. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള വൈറസ് ബാധിച്ച് മരണമടയുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുവരികയാണ്. വർഷങ്ങളായി തുടരുന്ന അരക്ഷിതാവസ്ഥയും

0: വൈറസ് വ്യാപനത്തിന് ആക്കം കൂട്ടുന്നു. ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം രോഗത്തെ ഒരു ആത്മീയ പ്രതിഭാസമായോ അല്ലെങ്കിൽ പണം സ്വരൂപിക്കുന്നതിനായി കണ്ടുപിടിച്ച ഒരു പദ്ധതിയായോ കാണുന്നത് രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിൽ നിന്നും മുൻകരുതലുകൾ എടുക്കുന്നതിൽ നിന്നും ആളുകളെ തടയുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 23 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും വാക്കുകളിലും ഭാവത്തിലും യുവജനങ്ങൾക്കും ജ്ഞാനം കുറഞ്ഞവർക്കും വേണ്ടിയുള്ള ജീവിതോപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന സോളമന്റെ ജ്ഞാനോപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സുഭാഷിതങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിൽ 23 അധ്യായമാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ഈ ഗ്രന്ഥത്തിന്റെ ആമുഖഭാഗത്തിനും സോളമന്റെ സൂക്തങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ടാം ഭാഗത്തിനും ശേഷം വരുന്നതും 22 അധ്യായത്തിന്റെ രണ്ടാം പകുതിയിൽ തുടങ്ങി 24 അധ്യായം 22 വാക്യത്തിൽ അവസാനിക്കുന്നതുമായ ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്ന ഭാഗത്താണ് ഈ അധ്യായമുള്ളത്. മുൻ അധ്യായങ്ങളിലേതുപോലെ ഇവിടെയും വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് നമുക്ക് കാണാനാകുക. ഭക്ഷണമേശയിൽ കാത്തുസൂക്ഷിക്കേണ്ട വിവേകം, സമ്പത്തിനോടുള്ള അത്യാർത്തി, കുട്ടികൾക്കു നൽകേണ്ട ശിക്ഷണവും പരിശീലനങ്ങളും, വീഞ്ഞുൾപ്പെടെ മദ്യത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കരുതൽ, സ്ത്രീപുരുഷ ബന്ധത്തിലുണ്ടാകേണ്ട വീണ്ടുവിചാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച ഉദ്ബോധനങ്ങളാണ് ഈ അധ്യായം നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഭക്ഷണമേശയും വിവേകവും. ആമുഖമായി കണ്ടതുപോലെ 23 അധ്യായം മറ്റ് സുഭാഷിത അധ്യായങ്ങൾ പോലെ വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് മുന്നോട്ടു വയ്ക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് ഭക്ഷണമേശയുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങളാണ്. 35 വാക്യങ്ങൾ മാത്രമുള്ള ഈ അധ്യായത്തിൽ ഇത് പലവരും ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. ഭക്ഷണമേശയിലെ വിവേകവും അച്ചടക്കവും ഒരുവന്റെ മാന്യതയും മഹിമയും അവനു ലഭിച്ച പരിശീലനവും ശിക്ഷണവും വെളിപ്പെടുത്തുന്നതാണെന്ന ബോധ്യത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ ഉപദേശങ്ങളെ നമുക്ക് മനസ്സിലാക്കാനാകും. ഭരണാധിപനൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ മേശയിൽ വിളമ്പപ്പെട്ടത് എത്ര വിശിഷ്ടമായ വിഭവമാണെങ്കിലും നീ എത്ര ഭക്ഷണകൊതിയനാണെങ്കിലും ആത്മനിയന്ത്രണം പാലിക്കുകയെന്ന ഒരു ചിന്തയാണ് ജ്ഞാനികൾ ആദ്യവാക്യങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. നിന്റെ നിയന്ത്രണമില്ലായ്മ, വിവേകമില്ലായ്മ നിന്നെ ചതിച്ചേക്കാമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഒരുക്കപ്പെടുന്ന മേശകൾക്കു പിന്നിൽ പലതരം വ്യക്തികളും മനോഭാവങ്ങളുമുണ്ടെന്ന്, ഔദാര്യതയ്ക്കു പകരം കണക്കുകൾ സൂക്ഷിക്കുന്ന പിശുക്കന്മാരുടെയും ആത്മാർത്ഥതയില്ലാത്തവരുടെയും മേശകൾക്കു മുന്നിൽ കൂടുതൽ വിവേകമുണ്ടാകണമെന്ന്, കൊതിയരുതെന്ന് പഠിപ്പിക്കുന്ന ജ്ഞാനം, അല്ലെങ്കിൽ കഴിച്ചവ ഛർദ്ദിച്ചുകളയേണ്ടിവരുമെന്നും നിന്റെ നല്ല വാക്കുകൾ പാഴായിപ്പോകുമെന്നും ഉപദേശിക്കുന്നു. അമിത ഭക്ഷണം അരുതെന്നും ഭോജനപ്രിയം ദാരിദ്ര്യത്തിലേക്കു നയിക്കുമെന്നും വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമിതവും അർഹതയില്ലാത്തതുമായ രുചിപരീക്ഷണം ദുഃഖകാരണമായേക്കാമെന്ന ചിന്തയും ഈ അധ്യായം പങ്കുവയ്ക്കുന്നുണ്ട്. സമ്പത്തിനോടും മണ്ണിനോടുമുള്ള അത്യാർത്തി. സമ്പത്ത് ദൈവദാനമാണെന്ന ചിന്ത മുന്നോട്ടു വയ്ക്കുന്ന തിരുവചനം പക്ഷേ അതിനോടുള്ള അത്യാർത്തിയും അതുമൂലമുള്ള തിന്മകളും ഒഴിവാക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഈയൊരു ചിന്തയുടെ തുടർച്ചയാണ് സമ്പത്ത് നേടാൻ വേണ്ടിയുള്ള അമിതാധ്വാനം അരുതെന്നും അതിൽ നിന്ന് വിവേകപൂർവം ഒഴിഞ്ഞുമാറണമെന്നുമുള്ള ഈ അധ്യായത്തിലെ ഉപദേശം. സമ്പത്തിന്റെ ക്ഷണികതയെയും നിസ്സാരതയെയും അസ്ഥിരതയെയും കുറിച്ച് ഈ അധ്യായം പഠിപ്പിക്കുന്നത് കണ്ണുവയ്ക്കുമ്പോഴേക്കും അപ്രത്യക്ഷമാകുന്ന ഒന്നായും കഴുകനെപ്പോലെ ചിറകുവച്ച് ആകാശത്തിലേക്കു പറന്നുപോകുന്ന ഒന്നായും അതിനെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതിർത്തിക്കല്ലു മാറ്റുകയോ

അനാഥരുടെ നിലം കയ്യേറുകയോ ചെയ്യരുതെന്ന് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ഉദ്ബോധനത്തിന്റെ തുടർച്ചയെന്നോണം ഞാനും ഇവിടെയും ഉപദേശിക്കുന്നുണ്ട്. കാരണം അവരുടെ സംരക്ഷകനായ ദൈവം ശക്തനാണ്, അവൻ അവർക്കായി വാദിക്കുന്നു. മാതാപിതാക്കളും ഗുരുജനങ്ങളും കുട്ടികളുടെ ജീവിതവും ജ്ഞാനം സ്വന്തമാക്കി ജീവിക്കാനും മക്കൾക്കും യുവജനങ്ങൾക്കും ശരിയായ ശിക്ഷണം നൽകാനും ഉപദേശിക്കുന്ന സുഭാഷിത ഗ്രന്ഥത്തിന്റെ ലക്ഷ്യത്തോടു ചേർന്നു പോകുന്ന ചില ഉദ്ബോധനങ്ങളാണ് 12 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. പ്രബോധനത്തിലും വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ശ്രദ്ധയർപ്പിക്കാനും ആവശ്യമെങ്കിൽ കുട്ടികളെ വടിയെടുത്തുപോലും ശിക്ഷിക്കാനും ഉപദേശിക്കുന്ന സുഭാഷിതം അതുവഴി അവന്റെ ജീവനെ നീ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജ്ഞാനം സ്വന്തമാക്കിയാൽ ഹൃദയം ജീവിതം സന്തോഷപൂർണമാകുമെന്ന് പഠിപ്പിക്കുന്ന പിതാവ് മകന്റെ നീതിപൂർവമുള്ള സംഭാഷണം തന്റെ ഹൃദയത്തിന് ആനന്ദമേകുമെന്ന് പറയുന്നുണ്ട്. പാപികളെ നോക്കി അസൂയപ്പെടാതെ ദൈവഭക്തിയിൽ ഉറച്ചുനിന്നാൽ പ്രതീക്ഷാനിർഭരമായ ഒരു ഭാവിയുണ്ടാകുമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന പിതാവ് വിവേകം പുലർത്തി മനസ്സിനെ നല്ല വഴിക്കു നയിക്കാൻ ആവശ്യപ്പെടുന്നു. മക്കളിലെ നന്മയും അവരുടെ വിവേകപൂർവമായ പെരുമാറ്റവും പിതൃപുത്ര ബന്ധത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ചില ചിന്തകളും ഈ അധ്യായം മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കാൻ ക്ഷണിക്കുന്ന വചനം വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുതെന്ന് ഉപദേശിക്കുന്നുണ്ട്. നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കുമെന്നും ജ്ഞാനിയായ പുത്രനിൽ അവൻ സന്തുഷ്ടി കണ്ടെത്തുമെന്നും ഗുരുസ്വരത്തിലരുളുന്ന വചനം മാതാപിതാക്കൾക്ക് സന്തോഷവും പെറ്റമ്മയ്ക്ക് ആഹ്ലാദവും നൽകുന്ന രീതിയിൽ ജീവിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പിതാവിന്റെ ഉപദേശങ്ങൾ ഹൃദയപൂർവം ശ്രവിച്ച് അവന്റെ മാർഗം അനുവർത്തിക്കാനും വചനം ആവശ്യപ്പെടുന്നു. ആരോഗ്യകരമായ സ്ത്രീപുരുഷ ബന്ധം. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിക്കുന്ന വചനം സ്ത്രീപുരുഷ ബന്ധത്തിലുണ്ടാകേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച ചിന്തകളും യുവജനങ്ങൾക്കു മുന്നിൽ വയ്ക്കുന്നുണ്ട്. വേശ്യ ഒരു അഗാധ ഗർത്തമാണ്, സ്വൈരിണി ഇടുങ്ങിയ ഒരു കിണറും, അവൾ കവർച്ചക്കാരനെപ്പോലെ പതിയിരിക്കുന്നു, പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നീ വാക്യങ്ങളിലൂടെ പാപകരമായ ബന്ധങ്ങളുടെ കിണിയെക്കുറിച്ചാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. വിശ്വസ്തതയില്ലാത്ത ജീവിതമെന്ന തിന്മയെക്കുറിച്ചുകൂടിയാണ് ജ്ഞാനികൾ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. വീഞ്ഞും മദ്യാസക്തിയും ജീവിതവും. അമിതമായി വീഞ്ഞുകുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന വചനം വീഞ്ഞിന്റെ കൂടിയ ഉപയോഗം ജീവിതം ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും അകാരണമായ മുറിവുകളും നിറഞ്ഞതാക്കുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ചഷകങ്ങളിൽ ചുവന്നൊഴുകുന്ന വീഞ്ഞ് പാമ്പിനെപ്പോലെ വിഷമേൽപ്പിക്കുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സുഭാഷിതം വിചിത്രമായ കാഴ്ചകൾ കാണാനും വികടത്തം സംസാരിക്കാനും അത് കാരണമാകുമെന്ന്, അതായത് ശരിയായ ബോധ്യങ്ങളിലും വിവേകപൂർവമായ പ്രവൃത്തികളിലും നിന്ന് നമ്മെ അത് അകറ്റിക്കളയുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മദ്യത്തിന്റെ ഉപയോഗം ജീവിതത്തിലുണ്ടാക്കുന്ന പരിണിതഫലങ്ങൾ ഗുരുതരമായിരിക്കുമെന്ന് വിവിധ ഉപമകളിലൂടെ വചനം പറഞ്ഞുതരുന്നുണ്ട്. നീ നടുക്കടലിൽ അകപ്പെട്ടവനെപ്പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെപ്പോലെയും ആയിത്തീരും. മദ്യത്തിന്റെ അമിത ഉപയോഗം വിവേകവും വിവേചനശക്തിയും ഇല്ലാതാക്കിക്കളയുമെന്ന് അടിവരയിട്ടു പറയാനായി മദ്യത്തിന്റെ അടിമത്തത്തിൽ മറ്റുള്ളവരുടെ അടിയും പ്രഹരവും തിരിച്ചറിയാനാകാത്ത വിധം, ജീവിതത്തിലെ തോൽവികളെ തിരിച്ചറിയാനാകാത്ത വിധം നാം ബുദ്ധി നശിച്ചവരായിപ്പോകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഉപസംഹാരം. ജീവിതത്തിൽ ഒരുവൻ കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങളെയും ഒഴിവാക്കേണ്ട തിന്മകളെയും കുറിച്ച് തിരുവചനം പൊതുവിലും സുഭാഷിതങ്ങളുടെ പുസ്തകം പ്രത്യേകമായ രീതിയിലും മുന്നോട്ടുവയ്ക്കുന്ന ഉദ്ബോധനങ്ങളെയും ബോധ്യങ്ങളെയും കുറിച്ചുള്ള വിചിന്തനത്തിന്റെ ഭാഗമായി ഈ 23-ാം അധ്യായം മുന്നോട്ടുവയ്ക്കുന്ന ചിന്തകളിലൂടെ കൂടുതൽ ആഴത്തിലും വ്യക്തതയിലും കടന്നുപോയ നമുക്കും ഈ വചന ഉദ്ബോധനങ്ങൾക്കു മുന്നിൽ വിവേകമുള്ള മക്കളുടെയും
വിജ്ഞാനം തേടുന്ന ശിഷ്യരുടെയും മനോഭാവം സ്വന്തമാക്കി ജീവിക്കാം. മാതാപിതാക്കൾക്കും സമൂഹത്തിനും സന്തോഷത്തിനും ആഹ്ലാദത്തിനും കാരണമാകുന്ന വിധത്തിൽ മൂല്യാധിഷ്ഠിതമായ രീതിയിൽ ജീവിക്കാം. അധികമായ അന്നത്തിനും സമ്പത്തിനും വേണ്ടിയുള്ള ത്വര വെടിഞ്ഞ് പാപകരമായ ബന്ധങ്ങളിൽ നിന്നകന്ന് ആസക്തികളിൽ നിന്ന് മോചിതരായി ആരോഗ്യകരവും മാതൃകാപരവും വിശുദ്ധവുമായ ഒരു ജീവിതശൈലി സ്വന്തമാക്കി ജീവിക്കാം. നമ്മുടെ ജീവിതങ്ങൾ സമൂഹത്തിന് മുന്നിൽ വിശ്വസനീയമായ സാക്ഷ്യങ്ങളും അമൂല്യമായ ഉദ്ബോധനങ്ങളുമായി മാറട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 23 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ഉക്രൈനിൽ നടന്നുവരുന്ന യുദ്ധത്തെ താൻ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് ലിയോ 14-ാമൻ പാപ്പ മെയ് 27 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പൊതുകൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്ന ഉക്രൈൻ ജനതയെ ചേർത്തുപിടിച്ച പാപ്പ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങൾ മൂലം സഹനത്തിലൂടെ കടന്നുപോകുന്നവർക്ക് തന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. യുദ്ധം പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നില്ലെന്നു മാത്രമല്ല, അത് പരിഹാരമാർഗങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുകയാണ് ചെയ്യുന്നതെന്ന് പരിശുദ്ധപിതാവ് പ്രസ്താവിച്ചു. ആക്രമണവും യുദ്ധവും സുരക്ഷ സൃഷ്ടിക്കുകയല്ല, അത് ദുരിതവും വെറുപ്പും ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. അതേസമയം ലെബനനു നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ ലെബനനിലെ ജനമനുഭവിക്കുന്ന ദുരിതങ്ങളെ പരാമർശിച്ച പാപ്പ ആ ജനത്തിന് പ്രത്യേകം അഭിവാദ്യമർപ്പിച്ചു. ഗാസ പ്രദേശത്തെ ജനത്തിന് മാനവിക സഹായമെത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിച്ച് ലിയോ 14-ാമൻ പാപ്പ. എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ മാനിക്കപ്പെടണമെന്നും മെയ് 26 ചൊവ്വാഴ്ച വൈകുന്നേരം കസ്തൽഗാന്തോൾഫോയിലുള്ള തന്റെ വേനൽക്കാല വസതിക്ക് മുന്നിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ പാപ്പ ഓർമ്മിപ്പിച്ചു. ഗാസ പ്രദേശത്തേക്ക് സഹായമെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തകർ വിലങ്ങുവയ്ക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയവെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ആഹ്വാനം പുതുക്കപ്പെടേണ്ടതുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു. ഇത്തരം സാഹചര്യത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ആധുനിക യുദ്ധരംഗത്ത് നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കൂടുതലായി വരികയാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ മനുഷ്യജീവന്റെ മൂല്യം തിരിച്ചറിയാതെ തീരുമാനങ്ങളെടുക്കാൻ കഴിയുന്ന സാങ്കേതികതയുണർത്തുന്ന ഭീഷണിയിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. ആയുധരഹിതമായ ഒരു നിർമ്മിത ബുദ്ധിയാണ് നമുക്ക് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന നൈജീരിയയുടെ മധ്യവടക്കൻ പ്രദേശത്തുള്ള കടുന സംസ്ഥാനത്ത് അടുത്തിടെ ആക്രമണങ്ങൾ കൂടുതൽ വർദ്ധിച്ചുവെന്ന് ഫിദെസ് ഏജൻസി ഫെബ്രുവരി 26 ചൊവ്വാഴ്ച പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം പ്രദേശത്തുള്ള കുർമിൻ ദെങ്കാന ജില്ലയിലെ ക്രൈസ്തവ സമൂഹത്തിനു നേരെ മാത്രം കഴിഞ്ഞ 3 മാസങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും 9 പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നും 25 പേരെങ്കിലും തട്ടിക്കൊണ്ടുപോകപ്പെട്ടുവെന്നും ഏജൻസി അറിയിച്ചു. കടുന അതിരൂപത ചാൻസലർ ഫാദർ ക്രിസ്ത്യൻ ഒക്കേവു അബുജയിലുള്ള കത്തോലിക്ക ജനറൽ സെക്രട്ടേറിയറ്റിലേക്ക് അയച്ച കത്തിനെ ആധാരമാക്കിക്കൂടിയാണ് ഫിദെസ് ഇത്തരമൊരു കുറിപ്പ് പുറത്തുവിട്ടത്. മെയ് 21 വ്യാഴാഴ്ച വൈകുന്നേരം കുർമീൻ ബൊങ്കോയിലുള്ള ഒരു കേന്ദ്രത്തിനു നേരെ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടുവെന്നും 10 പേരെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയെന്നും കടുന അതിരൂപത ചാൻസലർ എഴുതി. ഇവരിൽ 2 പേരെ പിന്നീട് മോചിപ്പിക്കാനായെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായ ഈ ആക്രമണങ്ങൾ മൂലം ആളുകൾ കുടിയിറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണെന്ന് അറിയിച്ച ഫിദെസ് ജനജീവിതം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും ഉപരോധിത മേഖലയിലെ സ്വത്തിന് സംരക്ഷണം നൽകണമെന്നും അതിരൂപത ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ പെസഹ ഞായറാഴ്ച രാജ്യത്തെ കാച്ചിയയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തിനായി 6.5 ലക്ഷത്തിലധികം യൂറോയാണ് വിമോചനദ്രവ്യമായി അക്രമികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ മരണം വിതച്ചുകൊണ്ടു തുടരുന്ന ഏബോള പടർന്നു പിടിക്കുന്നത് തടയാനും രോഗികളായവർക്ക് ആശ്വാസമേകാനും 100 ടൺ സഹായ സാധന സാമഗ്രികളെത്തിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫും യൂറോപ്യൻ യൂണിയനും മെയ് 26-ാം തീയതിയാണ് ഈ പദ്ധതിയെക്കുറിച്ച് ഇരു സംഘടനകളും ഒരു സംയുക്ത പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. കോംഗോയിലെ ഇതുരി പ്രവിശ്യയിൽ അതിവേഗത്തിൽ ഈ പകർച്ചവ്യാധി പടർന്നുകൊണ്ടിരിക്കുന്നത് മൂലം കുട്ടികളും അവരുടെ കുടുംബങ്ങളും ആരോഗ്യപ്രവർത്തകരും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് ബെൽജിയത്തുനിന്ന് 100,000 പേർക്കുള്ള സാധന സാമഗ്രികൾ എത്തിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കവേ സംഘടനകൾ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. ജനുവരി 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖ രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺസീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി സഭാരഹസ്യത്തിൽ ആരാധനാക്രമം എന്ന വിഷയത്തിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ ആരാധനാക്രമത്തിനുള്ള പ്രാധാന്യം ക്രൈസ്തവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സഭയിലെ അംഗങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളും എന്ന നിലയിൽ ക്രൈസ്തവരുടെ രൂപീകരണത്തിൽ ആരാധനാക്രമത്തിനുള്ള പങ്ക് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് മെയ് 20-ാം തീയതി ബുധനാഴ്ച പാപ്പ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പതിവുപോലെ ഉദ്ബോധനം നടത്തിയത്. പുതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു. പരിശുദ്ധ പിതാവിന്റെ പ്രബോധന പ്രഭാഷണത്തിന് മുൻപായി വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്കെഴുതിയ ലേഖനം 1:9-10 വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
3: Dalla lettera di San Paolo Apostolo agli Efesini. Dio ci ha fatto conoscere il mistero della sua volontà.
2: ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിന്റെ പൂർണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടിയത്രേ.
3: Quelle nei cieli e quelle sulla terra. Parola di Dio.
2: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
4: Cari fratelli e sorelle, buongiorno e benvenuti. Iniziamo oggi una serie di catechesi sul primo documento promulgato dal Concilio Vaticano II, la Costituzione sulla Sacra Liturgia, Sacrosanctum Concilium.
2: Priya sahodari sahodaranmare, ശുഭദിനം, സ്വാഗതം. രണ്ടാം വത്തിക്കാൻ കൌൺസിൽ പാസാക്കിയ ഏറ്റവും ആദ്യത്തെ രേഖയെക്കുറിച്ചുള്ള ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺസീലിയും എന്ന പ്രമാണരേഖയെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പര ഇന്ന് നമുക്ക് ആരംഭിക്കാം. ഈ പ്രമാണരേഖ തയ്യാറാക്കുന്നതിലൂടെ തിരുക്കർമ്മങ്ങളുടെ പരിഷ്കരണം നടത്താൻ മാത്രമല്ല കൌൺസിൽ പിതാക്കന്മാർ ശ്രമിച്ചത്, മറിച്ച് സഭയെ രൂപപ്പെടുത്തുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ക്രിസ്തുരഹസ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും അതുമായുള്ള സജീവമായ ബന്ധത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും കൂടിയാണ്. ഈയൊരു രഹസ്യത്തിന്റെ കാതലിനെ സ്പർശിക്കുന്നതാണ് ആരാധനാക്രമം. സഭയ്ക്ക് ക്രിസ്തുവിൽ നിന്ന് അതിന്റെ ജീവൻ തന്നെ ലഭിക്കുന്ന ഇടവും കാലവും സന്ദർഭവും കൂടിയാണത്. നമ്മെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പൗരോഹിത്യവും വിശുദ്ധമായ രാജ്യവും ദൈവം സ്വന്തമാക്കിയ ഒരു ജനവുമാക്കുന്ന നമ്മുടെ രക്ഷാകർമ്മം നിർവഹിക്കപ്പെടുന്ന ഇടം ആരാധനാക്രമമാണ്. 20-ാം നൂറ്റാണ്ടിൽ സഭ കടന്നുപോയ ബൈബിൾ ആരാധനാക്രമം, സഭാപിതാക്കന്മാരുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ എന്നീ 3 നവീകരണങ്ങളും വ്യക്തമാക്കുന്നതുപോലെ നാം വിചിന്തനം ചെയ്യുന്ന രഹസ്യം അവ്യക്തമായ ഒരു യാഥാർത്ഥ്യത്തെയല്ല, മറിച്ച് വിശുദ്ധ പൗലോസിന്റെ പ്രസ്താവന പോലെ ആദിമുതൽ മറഞ്ഞിരുന്നതും ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ടതുമായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തീയ രഹസ്യം എന്നത് ക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും പുനരുദ്ധാനവും മഹത്വീകരണവും ഉൾപ്പെടുന്ന പെസഹ സംഭവമാണ്. അങ്ങനെ അവന്റെ നാമത്തിൽ ഒന്നുചേരുന്ന സമൂഹത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളും ഈ രഹസ്യത്തിൽ മുഴുകേണ്ടതിന് ഇത് ആരാധനാക്രമത്തിൽ കൗദാശികമായി നമുക്കു മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു. കുരിശിൽ വച്ചു തുളയ്ക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ വിശുദ്ധജനമായ സഭയുടെ ആന്തരിക തത്വം ക്രിസ്തു തന്നെയാണ്. ആരാധനാക്രമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ തന്റെ പ്രവർത്തനം തുടരുന്നു. പിതാവിനുള്ള തന്റെ തന്നെ ബലിവഴി തന്റെ മണവാട്ടിയായ സഭയെ അവൻ വിശുദ്ധീകരിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്നു. പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിലും കൂദാശകളിലും അവ അർപ്പിക്കുന്ന ശുശ്രൂഷകരിലും ഒന്നുചേരുന്ന സമൂഹത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ വിശുദ്ധ കുർബാനയിലും സന്നിഹിതനായ അവൻ തന്റെ തികച്ചും അതുല്യമായ പൗരോഹിത്യം പ്രാവർത്തികമാക്കുന്നു. അങ്ങനെ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നതുപോലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സഭ കർത്താവിന്റെ ശരീരം സ്വീകരിക്കുകയും താൻ സ്വീകരിക്കുന്നത് ആയിത്തീരുകയും ചെയ്യുന്നു. ആത്മാവിലൂടെ ദൈവത്തിന്റെ വാസസ്ഥലമായ ക്രിസ്തുവിന്റെ ശരീരമായിത്തീരുന്നു. നമ്മെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുകയും കൂട്ടായ്മയിൽ നമ്മെ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയാണ് ഇത്.
4: Che ci configura a Cristo e ci edifica nella comunione.
2: പരിശുദ്ധ ആരാധനാക്രമത്തിൽ ഈയൊരു കൂട്ടായ്മ സാധ്യമാക്കുന്നത് തിരുക്കർമ്മങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയുമാണ്. പ്രശസ്തമായ ലെക്സ് ഒറാന്തി ലെക്സ് ക്രെദെന്തി എന്ന ചൊല്ലനുസരിച്ച് സഭയുടെ ആചാരാനുഷ്ഠാനം അവളുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കുകയും അതേസമയം അവളുടെ സഭാത്മക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രഘോഷിക്കപ്പെടുന്ന വചനം, കൂദാശകളുടെ പരികർമ്മം, ആചാരചേഷ്ടകൾ, മൗനം, ഇടം, ഇതെല്ലാം ക്രിസ്തുവിന്റെ ശരീരവും പരിശുദ്ധാത്മാവിന്റെ ആലയവും ദൈവപിതാവിനാൽ വിളിച്ചുകൂട്ടപ്പെട്ടതുമായ ജനത്തെ പ്രതിനിധീകരിക്കുകയും അതിന് രൂപം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ അനുസ്മരിപ്പിച്ചതുപോലെ ഓരോ ദിവ്യബലിയും പ്രാർത്ഥനയിൽ സഭയുടെ യഥാർത്ഥ എപ്പിഫനിയായി മാറുന്നു. ക്രിസ്തുരഹസ്യത്തിന്റെ സേവനത്തിനായാണ് ആരാധനാക്രമമെന്നതിൽ നിന്ന് സഭയുടെ പ്രവർത്തനം ഏതൊരു അത്യുന്നത സ്ഥാനത്തേക്കാണോ തിരിഞ്ഞിരിക്കുന്നത്, അതുതന്നെയാണ് ഒരേ സമയം അവളുടെ മുഴുവൻ ശക്തിയും നിർഗളിക്കുന്ന ഇടവും എന്ന് നിർവചിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സഭയുടെ പ്രവർത്തനം ആരാധനാക്രമത്തിൽ ഒതുങ്ങുന്നില്ല എന്നത് ശരിയാണ്. എന്നാൽ സുവിശേഷ പ്രഘോഷണം, പാവപ്പെട്ടവർക്കു വേണ്ടിയുള്ള ശുശ്രൂഷകൾ, മാനുഷിക യാഥാർത്ഥ്യങ്ങളോടുള്ള സഹകരണം തുടങ്ങിയ അവളുടെ മുഴുവൻ പ്രവൃത്തികളും ഈയൊരു ലക്ഷ്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. മറിച്ചു പറഞ്ഞാൽ ആരാധനാക്രമം വിശ്വാസികളെ എല്ലായ്പ്പോഴും വീണ്ടും കർത്താവിന്റെ പെസഹായിൽ നിമഗ്നരാക്കുന്നു. അതുകൊണ്ടുതന്നെ വചനത്തിന്റെ പ്രഘോഷണത്തിലൂടെയും കൂദാശകളുടെ പരികർമ്മത്തിലൂടെയും പൊതുവായ പ്രാർത്ഥനകളിലൂടെയും അവർ സംതൃപ്തരാക്കപ്പെടുകയും തങ്ങളുടെ വിശ്വാസപ്രതിസന്ധിയിലും നിയോഗത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ആരാധനാക്രമപ്രവർത്തനങ്ങളിലെ വിശ്വാസികളുടെ പങ്കാളിത്തം ഒരേ സമയം ആന്തരികവും ബാഹ്യവുമാണ്. ഇതിനർത്ഥം ദൈനംദിന ജീവിതത്തിൽ മുഴുവൻ ധാർമ്മികവും ആധ്യാത്മികവുമായ ഒരു ചലനാത്മകതയിൽ മൂർത്തമായ യാഥാർത്ഥ്യമാകാനാണ് ആരാധനാക്രമം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. അപ്രകാരം ആഘോഷിക്കപ്പെടുന്ന ആരാധനാക്രമം ജീവിതമായി മാറ്റപ്പെടുകയും അത് ആരാധനയിൽ എന്താണോ ജീവിച്ചത് അതിനെ സമൂർത്തമാക്കാൻ കഴിവുള്ള വിശ്വസ്തതാപൂർവമായ ഒരു അസ്തിത്വം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈയൊരു വിധത്തിലാണ് നമ്മുടെ ജീവിതം വിശുദ്ധവും ദൈവത്തിനു പ്രീതികരവുമായ സജീവബലിയായി നമ്മുടെ ആധ്യാത്മിക ആരാധന സാക്ഷാത്കരിക്കുന്നത്. ഈയൊരു രീതിയിൽ ആരാധനാക്രമം സഭയിലുള്ള വ്യക്തികളെ അനുദിനം കർത്താവിൽ ഒരു വിശുദ്ധ ആലയമായി പടുത്തുയർത്തുന്നു. ഏവരെയും സ്വാഗതം ചെയ്യുന്ന തുറന്ന ഒരു സമൂഹമായി രൂപപ്പെടുത്തുന്നു. ഇത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒന്നാണ്. ഇത് നമ്മെ ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നയിക്കുന്നു, നമ്മെ അവന്റെ ശരീരമാക്കി മാറ്റുന്നു. ക്രിസ്തുവിൽ എല്ലാ മനുഷ്യരാശിയുടെയും ഐക്യത്തിന്റെ അടയാളമെന്ന നിലയിൽ അതിന്റെ എല്ലാ മാനങ്ങളിലും പ്രതിനിധീകരിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരുന്നതുപോലെ, ലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവരും കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ആചാരാനുഷ്ഠാനങ്ങളാലും അടയാളങ്ങളാലും ദിവ്യചേഷ്ടകളാലും സർവോപരി ആരാധനാക്രമത്തിലുള്ള ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യത്താലും ആന്തരികമായി രൂപപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഇനിയും വരാനിരിക്കുന്ന പ്രബോധനങ്ങളിലൂടെ ഇതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ നമുക്ക് അവസരം ലഭിക്കും.
4: Carissimi, lasciamoci plasmare interiormente dai riti, dai simboli, dai gesti e soprattutto dalla viva presenza di Cristo nella liturgia, che avremo ancora modo di approfondire nelle prossime catechesi.
2: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

Buona Pasqua a tutti!

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ഉക്രൈനിൽ നടന്നുവരുന്ന യുദ്ധത്തെ താൻ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് ലിയോ 14-ാമൻ പാപ്പ മെയ് 27 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പൊതുകൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്ന ഉക്രൈൻ ജനതയെ ചേർത്തുപിടിച്ച പാപ്പ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങൾ മൂലം സഹനത്തിലൂടെ കടന്നുപോകുന്നവർക്ക് തന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. യുദ്ധം പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നില്ലെന്നു മാത്രമല്ല, അത് പരിഹാരമാർഗങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുകയാണ് ചെയ്യുന്നതെന്ന് പരിശുദ്ധപിതാവ് പ്രസ്താവിച്ചു. ആക്രമണവും യുദ്ധവും സുരക്ഷ സൃഷ്ടിക്കുകയല്ല, അത് ദുരിതവും വെറുപ്പും ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. അതേസമയം ലെബനനു നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ ലെബനനിലെ ജനമനുഭവിക്കുന്ന ദുരിതങ്ങളെ പരാമർശിച്ച പാപ്പ ആ ജനത്തിന് പ്രത്യേകം അഭിവാദ്യമർപ്പിച്ചു. ഗാസ പ്രദേശത്തെ ജനത്തിന് മാനവിക സഹായമെത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിച്ച് ലിയോ 14-ാമൻ പാപ്പ. എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ മാനിക്കപ്പെടണമെന്നും മെയ് 26 ചൊവ്വാഴ്ച വൈകുന്നേരം കസ്തൽഗാന്തോൾഫോയിലുള്ള തന്റെ വേനൽക്കാല വസതിക്ക് മുന്നിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ പാപ്പ ഓർമ്മിപ്പിച്ചു. ഗാസ പ്രദേശത്തേക്ക് സഹായമെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തകർ വിലങ്ങുവയ്ക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയവെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ആഹ്വാനം പുതുക്കപ്പെടേണ്ടതുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു. ഇത്തരം സാഹചര്യത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ആധുനിക യുദ്ധരംഗത്ത് നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കൂടുതലായി വരികയാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ മനുഷ്യജീവന്റെ മൂല്യം തിരിച്ചറിയാതെ തീരുമാനങ്ങളെടുക്കാൻ കഴിയുന്ന സാങ്കേതികതയുണർത്തുന്ന ഭീഷണിയിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. ആയുധരഹിതമായ ഒരു നിർമ്മിത ബുദ്ധിയാണ് നമുക്ക് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന നൈജീരിയയുടെ മധ്യവടക്കൻ പ്രദേശത്തുള്ള കടുന സംസ്ഥാനത്ത് അടുത്തിടെ ആക്രമണങ്ങൾ കൂടുതൽ വർദ്ധിച്ചുവെന്ന് ഫിദെസ് ഏജൻസി.

0: മിൻബോംഗോയിലുള്ള ഒരു കേന്ദ്രത്തിനു നേരെ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടുവെന്നും 10 പേരെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയെന്നും കടുന അതിരൂപത ചാൻസലർ എഴുതി. ഇവരിൽ 2 പേരെ പിന്നീട് മോചിപ്പിക്കാനായെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായ ഈ ആക്രമണങ്ങൾ മൂലം ആളുകൾ കുടിയിറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണെന്ന് അറിയിച്ച ഫീദെസ് ജനജീവിതം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും ഉപരോധിത മേഖലയിലെ സ്വത്തിന് സംരക്ഷണം നൽകണമെന്നും അതിരൂപത ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ പെസഹ ഞായറാഴ്ച രാജ്യത്തെ കാച്ചിയയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തിനായി 6.5 ലക്ഷത്തിലധികം യൂറോയാണ് വിമോചനദ്രവ്യമായി അക്രമികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ മരണം വിതച്ചുകൊണ്ടു തുടരുന്ന ഏബോള പടർന്നു പിടിക്കുന്നത് തടയാനും രോഗികളായവർക്ക് ആശ്വാസമേകാനും 100 ടൺ സഹായ സാധന സാമഗ്രികൾ എത്തിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫും യൂറോപ്യൻ യൂണിയനും 26 മെയ് ഈ പദ്ധതിയെക്കുറിച്ച് ഇരു സംഘടനകളും ഒരു സംയുക്ത പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. കോംഗോയിലെ ഇതുരി പ്രവിശ്യയിൽ അതിവേഗത്തിൽ ഈ പകർച്ചവ്യാധി പടർന്നുകൊണ്ടിരിക്കുന്നതുമൂലം കുട്ടികളും അവരുടെ കുടുംബങ്ങളും ആരോഗ്യപ്രവർത്തകരും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് ബെൽജിയത്തുനിന്ന് 100,000 പേർക്കുള്ള സാധന സാമഗ്രികൾ എത്തിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കവെ സംഘടനകൾ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പുതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ 2 വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺസീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി ആരാധനാക്രമ പരിഷ്കരണം, പാരമ്പര്യവും വികസനവും എന്ന വിഷയത്തിൽ സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതിൽ കാലാനുസരണം ആവശ്യമായി വന്നേക്കാവുന്ന പരിഷ്കരണങ്ങൾ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് 2 വത്തിക്കാൻ കൌൺസിലും തുടർന്നുള്ള സഭാപ്രബോധനങ്ങളും മുന്നോട്ടുവയ്ക്കുന്ന നിർദ്ദേശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് മെയ് 27-ാം ബുധനാഴ്ച പാപ്പ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പതിവുപോലെ ഉദ്ബോധനം നടത്തിയത്. പുതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന 1,000,000 വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു. പരിശുദ്ധ പിതാവിന്റെ പ്രബോധന പ്രഭാഷണത്തിന് മുൻപായി വിശുദ്ധ പൗലോസ് റോമാക്കാർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
1: Dalla lettera di San Paolo ai Romani. Tutto ciò che è stato scritto prima di noi.
0: മുൻപ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിനു വേണ്ടിയാണ്. സ്ഥൈര്യത്താലും വിശുദ്ധലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശയുളവാക്കാൻ വേണ്ടി സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പരൈക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്നു ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിങ്ങളൊത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ.
1: Rendiate gloria a Dio. Padre del Signore nostro Gesù Cristo.
0: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
2: Cari fratelli e sorelle. Buongiorno e benvenuti. Nell'enciclica Mediator Dei il venerabile Pio XII scrive che la Chiesa è un organismo vivente.
0: പ്രിയ സഹോദരി

0: സഹോദരന്മാരെ, ശുഭദിനം, സ്വാഗതം. ധന്യനായ പന്ത്രണ്ടാം പിയൂസ് പാപ്പ മേദിയാത്തോർ ദേയി എന്ന തന്റെ ചാക്രികലേഖനത്തിൽ സഭ ജീവിക്കുന്ന ഒരു സജീവ വസ്തുവാണെന്നും അതുകൊണ്ടുതന്നെ ആരാധനാക്രമം അതിനെക്കുറിച്ചുള്ള ഉദ്ബോധനങ്ങളുടെ സമഗ്രത നിലനിൽക്കെ കാലക്രമേണ ഉണ്ടാകുന്ന സാഹചര്യങ്ങളോടും ആവശ്യങ്ങളോടും പൊരുത്തപ്പെട്ടും അനുരൂപപ്പെട്ടും വളരുകയും വികസിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതുന്നുണ്ട്. ഈയൊരു തത്വത്തോട് യോജിച്ചുകൊണ്ട് ആരാധനാക്രമത്തിന്റെ പരിഷ്കരണത്തിലും ഉന്നമനത്തിലും സവിശേഷമായി താൽപര്യം കാണിക്കുക എന്ന തന്റെ കടമ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിന്റെ സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയുടെ ആമുഖത്തിൽ അംഗീകരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ വിശ്വാസികൾക്കിടയിൽ കൂടുതലായി ക്രിസ്തീയ ജീവിതം വളർത്തുക, മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ട യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുത്തുക, വിശ്വാസികളെല്ലാവരെയും ക്രിസ്തുവിൽ ഒരുമിച്ചു ചേർക്കാനും എല്ലാവരെയും സഭയുടെ മടിത്തട്ടിലേക്ക് വിളിച്ചു ചേർക്കാനും സഹായകരമായവയെല്ലാം കൂടുതൽ സജീവമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കൗൺസിൽ സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത്. നൂറ്റാണ്ടുകളായി സഭ ദൈവമഹത്വവും ക്രൈസ്തവരുടെ വിശുദ്ധീകരണവും സാധ്യമാക്കിയിരുന്ന ആചാരാനുഷ്ഠാന രീതികളുടെ നവീകരണത്തിന്റെ ആവശ്യം ആ ചരിത്ര നിമിഷത്തിൽ ശക്തമായി അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞതുപോലെ ആരാധനാക്രമത്തിന്റെ നവീകരണത്തിനും സഭാജീവിതത്തിന്റെ നവീകരണത്തിനുമിടയിൽ വളരെ അടുത്തതും ജൈവികവുമായ ഒരു ബന്ധമുണ്ട് എന്ന ബോധ്യം ലിറ്റർജിക്കൽ പ്രസ്ഥാനത്തിന്റെ സഹായത്തോടെ പക്വത പ്രാപിച്ചു. ആരാധനാക്രമത്തിൽ സഭ പ്രവർത്തിക്കുക മാത്രമല്ല, മറിച്ച് സ്വയം പ്രകടിപ്പിക്കുകയും ആരാധനാക്രമത്തിൽ നിന്ന് തന്റെ ജീവനുവേണ്ടിയുള്ള ശക്തി നേടുകയും ചെയ്യുന്നു. പരിശുദ്ധ ആരാധനാക്രമം ചൊരിയുന്ന കൃപയുടെ ദാനങ്ങളുടെ സമൃദ്ധി വിശ്വാസികൾക്ക് എളുപ്പത്തിൽ പ്രാപ്യമാക്കുന്നതിനെ സഹായിക്കാനായി സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖ ഫലപ്രദമായ ഒരു സൂത്രവാക്യത്തിലൂടെ ഏതൊരു ദിശയാണ് പിന്തുടരേണ്ടതെന്ന് സൂചിപ്പിക്കുന്നു. ശരിയായ പാരമ്പര്യം പരിരക്ഷിക്കുകയും നിയമാനുസൃതമായ പുരോഗതിയിലേക്ക് വഴി തുറന്നിടുകയും ചെയ്യുക എന്നതാണത്. ഈയൊരു പ്രഖ്യാപനത്തിലൂടെ പഴമയുടെ വലിയ ആരാധനാക്രമ പാരമ്പര്യവും ഭാവിയും തമ്മിൽ സമരസപ്പെടുത്തിക്കൊണ്ട് കൗൺസിൽ പിതാക്കന്മാർ ഉദ്ദേശിച്ചിരുന്ന നവീകരണ പദ്ധതിയെ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ മനസ്സിലാക്കുകയും പാരമ്പര്യവും പുരോഗതിയും വിചിത്രമായ രീതിയിൽ പലപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം യഥാർത്ഥത്തിൽ ഈ രണ്ട് ആശയങ്ങളും പരസ്പരം ഒന്നുചേരുന്നുവെന്നും പാരമ്പര്യം അതിൽ തന്നെ പുരോഗതിയെ ഉൾക്കൊള്ളുന്നുണ്ടെന്നും ഇത് പാരമ്പര്യമെന്ന പുഴ അതിൽ തന്നെ അതിന്റെ ഉറവിടത്തെ വഹിക്കുന്നുണ്ടെന്നും അതിന്റെ നിർഗമനലക്ഷ്യത്തിലേക്ക് ഒഴുകുന്നുണ്ടെന്നും പറയുന്നതുപോലെയാണെന്ന് പാപ്പ പറയുന്നു.
1: Come a dire che il fiume della tradizione porta in sé anche la sua sorgente e tende verso la foce.
0: ആധികാരികമായ പാരമ്പര്യത്തിൽ വേരൂന്നിയ ഈ പുരോഗതിയുടെ നിയമസാധുതയെ കൗൺസിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം ആരാധനാക്രമത്തിൽ പരിവർത്തനത്തിനതീതമായ ദൈവിക സ്ഥാപിത ഘടകങ്ങളെ പരിവർത്തനവിധേയമായവയും ആരാധനാക്രമത്തിൽ കടന്നുകൂടിയിട്ടുള്ളതും അതിന്റെ ആന്തരികഭാവത്തോട് പൊരുത്തപ്പെടാത്തതും അനുയോജ്യമല്ലാതായിത്തീർന്നവയും കാലത്തിന്റെ പുരോഗതിയിൽ മാറ്റം വരുത്തപ്പെടാവുന്നവയോ മാറ്റം വരുത്തപ്പെടേണ്ടവയോ ആയ ഘടകങ്ങളിൽ നിന്ന് കൗൺസിൽ വേർതിരിച്ചുകാട്ടുന്നുണ്ട്. ക്രിസ്തുവിന്റെ പെസഹാരഹസ്യത്തിൽ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ വിശ്വാസികൾക്ക് ഫലപ്രദമായി പങ്കെടുക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നൂറ്റാണ്ടുകളിലുടനീളം ഇതുപോലെയുള്ള മാറ്റങ്ങൾ നിരന്തരം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സഭയുടെ ആരാധന ഓരോ യുഗങ്ങളുടെയും സാംസ്കാരിക രൂപങ്ങളിൽ അവതാരമെടുത്തു എന്ന് മാത്രമല്ല, അവയിൽ സ്വാധീനം ചെലുത്തുവാനോ അവയെ രൂപാന്തരപ്പെടുത്താനോ പ്രാപ്യമായിരുന്നുതാനും. നൂറ്റാണ്ടുകളായി ആരാധനാക്രമം സുവിശേഷവത്കരണത്തിന്റെ നടത്തിപ്പുകാരനായിരുന്നു. ഈയൊരു ഊർജത്തെ ഇന്ന് ആധികാരികവും സജീവവുമായ കത്തോലിക്കാ പാരമ്പര്യവുമായി യോജിപ്പിച്ചുകൊണ്ട്, അതായത് വിശ്വാസികളെ സത്യത്തിന്റെ പൂർണതയിലേക്കു നയിക്കാനുള്ള ഒരു ലക്ഷ്യത്തോടെ പുതുക്കേണ്ടതുണ്ട്.
1: Si comprende allora perché i padri conciliari abbiano raccomandato che la revisione dei riti, quando corrisponde...
0: Sabhayude urappaya ubayogathodu poruthappedunnathaya കർമാനുഷ്ഠാനങ്ങളുടെ പരിഷ്കരണം പുതിയ ക്രമങ്ങൾ നിലനിൽക്കുന്നവയിൽ നിന്നു തന്നെ ഏതെങ്കിലും വിധത്തിൽ ഘടനാപരമായി വളർന്നുവരുന്നുവെന്ന ശ്രദ്ധയോടെ വേണം നടത്തേണ്ടതെന്ന് കൗൺസിൽ പിതാക്കന്മാർ എന്തുകൊണ്ടാണ് ശുപാർശ ചെയ്തതെന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മുഴുവൻ സഭയുടെയും നന്മയ്ക്കായി ഓരോ പരിഷ്കരണവും എല്ലായ്പ്പോഴും ദൈവശാസ്ത്ര ചരിത്ര അജപാലനപരമായ കൃത്യമായ ഗവേഷണത്തിനു ശേഷം വേണം നടത്തേണ്ടത്. വിശ്വാസികൾ വഴിതെറ്റുന്നത് ഒഴിവാക്കാൻ വേണ്ടി സ്വന്തം താൽപര്യപ്രകാരം ആരാധനാക്രമകാര്യങ്ങളിൽ എന്തെങ്കിലും ചേർക്കുകയോ അതിൽ നിന്ന് നീക്കം ചെയ്യുകയോ അതിൽ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിനായി ശ്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ ഏവരെയും കൗൺസിൽ മജിസ്റ്റീരിയം ഇപ്രകാരം ക്ഷണിക്കുന്നു. കൗൺസിൽ പ്രമാണരേഖ ആഹ്വാനം ചെയ്യുന്ന പുരോഗതി ഒരുവിധത്തിലും സഭാകൂട്ടായ്മയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അത് സ്ഥിരീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ആഘോഷത്തിനായി ഒരുക്കങ്ങൾ നടത്താൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരോട്, പ്രത്യേകിച്ച് ആരാധനാക്രമ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുകയെന്ന ശുശ്രൂഷ നിർവഹിക്കുന്ന പുരോഹിതന്മാരോട്, ആരാധനാക്രമ ഗ്രന്ഥത്തോടും അതിലെ ചട്ടങ്ങളോടും ദൈവത്തോടുള്ള ആന്തരികമായ സംലഭ്യതയുടെയും സമർപ്പണത്തിൻ്റെയും ആന്തരിക മനോഭാവത്തിൽ നിന്ന് ഉയരുന്ന ബഹുമാനം അവൻ്റെ മഹത്വത്തിനു മുന്നിൽ വിനയവും സഭാകൂട്ടായ്മയോടുള്ള ആത്മാർത്ഥമായ വിശ്വസ്തതയും പ്രകടമാക്കിക്കൊണ്ട് എല്ലായ്പ്പോഴും നിലനിർത്താൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു.
1: Esorto pertanto tutti coloro che sono chiamati a preparare la celebrazione dei divini misteri, in particolare i sacerdoti che esercitano il ministero della presidenza liturgica, a custodire sempre quel rispetto dei testi e degli ordinamenti della liturgia che nasce dall'atteggiamento interiore di disponibilità e di affidamento a Dio, manifestando umiltà davanti alla sua grandezza e fedeltà sincera alla comunione ecclesiale.

ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനുശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.